ഞങ്ങളെ പരിശുദ്ധപ്പെടുത്തുങ്ങ. ഓ എന്റെ കാള സത്തം കാതുകളിൽ ധ്വനിക്കട്ടും അപ്പ, എന്റെ കാള സത്തം ഓ എങ്ക കാതുകളെ ധ്വനിക്കട്ടും ആണ്ടവരേ, സെവികളെ തിരന്നരുളുവീരാക. അന്ത സത്തം എങ്ങൾ കാതുകളിൽ ധ്വനിക്കട്ടും.